സിഹിച്ചാറ് സർവകല്യാണ സുഖനിധനാം ഭൂർജാത പായ മിശ്രാം സകല ദുഃഖാവതനാഥനാനുക്നാം ജപ്പൗകന്താസുബ്ധി പ്രീന്ദ് പ്രേമരാഹ ചാവുമാന്തനയാ ത്രിഹി സ്വഭാവം

ഭോഗഭോഗേ നമോ സർവദയാലേ നമോ സർവാലേ ചാചരീ ശാന്തത്വ പ്രസാദ് അരൂപ ഹെ അനൂപ ഹെ അജൂ ഹെ അപൂ ഹെ അലേഖ ഹെ അപേഖ ഹെ അനാമ ഹെ അകാമ ഹെ അതേ ഹെ അപേ ഹെ അജീത ഹെ അപീത ഹെ തിരുമാന നദാന തിരുവർഗ സർഗ അനീല ഹെ അനാഥ ഹെ അജേ ഹെ അജാദ ഹെ അജന്മ ഹെ അപർണ ഹെ അപൂത ഹെ അപർണ ഹെ അഗഞ്ച ഹെ അപഞ്ച ഹെ അജൂജ ഹെ അചഞ്ച ഹെ അമീക ഹെ അർഫീക ഹെ അതന്ത ഹെ അബന്ധ ഹെ നിർഭൂജ ഹെ അസൂജ ഹെ അകാല ഹെ അജാല ഹെ അലാ ഹെ അജാ ഹെ അനന്ത ഹെ മഹന്ത ഹെ അലീക നിർശേഖ നിർലംബ ഹെ അസംബ ഹെ അഗാമ ഹെ അജാമ ഹെ അഭൂത ഹെ അശൂത ഹെ അലോക ഹെ അശോക ഹെ അകർമ്മ ഹെ അപർമ ഹെ അജീത ഹെ അപീത ഹെ അബാ ഹെ അഗാ ഹെ അമാൻ ഹെ നിദാന അനേക ഹെ ഫിരേഖ ഹെ ഭുജംഗ പ്രയാത് ഛന്ദ് നമോ സർവാനേ സമസ്തി നിദാനേ നമോ ദേവദേവേ അപേക്ഷയേ ഭേവേ നമോ കാലകാലേ നമോ സർവാലേ നമോ സർവഗൗണേ നമോ സർവഭൗണേ അനംഗീയനാഥേന്ദ്ര സംഗീ പ്രഭാതേന നമോ ഭാന ഭാന നമോ മാന ഭാന നമോ ചന്ദ്രചന്ദ്രേ നമോ ഭാന ഭാന നമോ ഗീത ഗീതേ നമോ താൻ താനേ നമോ നേർത്തേ നമോ നാദ നാദേ നമോ ഭാന ഭാന നമോ ബാദ ബാദേ അനംഗീ അനാമേ സമസ്തി സ്വരൂപേ പ്രഭംഗീ പ്രമാതേ സമസ്തി വിഭൂതേ കലങ്കം ബിനാനേ കലങ്കീ സ്വരൂപേ നമോ രാജരാജേ സ്വം പരം രൂപേ നമോ ജോഗ ജോഗേ സ്വം പരം സിദ്ധേ നമോ രാജരാജേ സ്വം പരം വൃദ്ധേ നമോ ശസ്ത്രപാന നമോ അശ്രമാന നമോ പരം ജ്ഞാത നമോ ലോകമാതാ ഭേഖിയ പരമയ ഭോഗിയ ഭുക്തേ നമോ ജോഗ ജോഗേശ്വരം പരം ജുഗുതേ നമോ നിത്യനാരായണേ ക്രൂരകരമേ നമോ പ്രേത അപ്രേത ദേവസ്തരമേ നമോ രോഗ നമോ രോഗഹർത്താ നമോ രാഗ രൂപേ നമോ ശാ ശാഹം നമോ പൂ പൂപേ നമോ ദാനദാന നമോ മാനമാന നമോ രോഗ രോഗേ നമോ സംസനാന നമോ മന്ത്രമന്ത്ര നമോ ജന്ത്ര ജന്ത്ര നമോ ഇഷ്ട ഇഷ്ട നമോ തന്ത്രതന്ത്ര സദാ സച്ചദാ സർവം പ്രണാസീ അനുപേ രൂപേ സമസ്ത നിവാസി സദാ സദാ ബുദ്ധദാ ഭൃത്കർത്ത അതോ ഉർദർദം അഗം ഊഗഹർത്ത പരം പരം പരമേശ്വരം പ്രോഷ്പാലം സദാ സർവദാസി ദാതാ ദയാലങ് ശേതിയ പേദിയ രാമം അകാമം സമസ്തോ പരാജി സമസ്തത്താമം തേരാജോർ ചാചരീ ഛന്ദ് ജലേ ഹ ധലേ ഹ പീത ഭേ ഹ പ്രഭു ഹ അജു ഹ ദേശ ഭേസ ഭുജംഗ പ്രയാത് ഛന്ദ് അഗാധ്യ ബാധ്യ നന്ദി സ്വരൂപേ നമോ സർവാനേ സമസ്തേ നിദാനേ നമാസ്തമംഗ നിർണാഥേ നമാസ്തമംഗ പ്രമാഥേ നമാസ്തമംഗ അഗഞ്ജേ നമാസ്തമംഗ അപഞ്ജേ നമാസ്തമംഗ അകാലേ നമാസ്തമംഗ അപാലേ നമോ സർവദേശേ നമോ സർവേശേ നമോ രാജരാജേ നമോ സാസാജേ നമോ ശാഹേ നമോ മാഹമാഹേ നമോ ഗീത ഗീതേ നമോ പ്രീത പ്രീതേ നമോ രോഖ രോഖേ നമോ സോഖ സോഖേ നമോ സർവരോഗേ നമോ സർവഭോഗേ നമോ സർവജീതം നമോ സർവപീതം നമോ സർവജ്ഞാനം നമോ പരമതാനം നമോ സർവമന്ത്രം നമോ സർവജന്ത്രം നമോ സർവദൃശ്യം നമോ സർവകൃശ്യം നമോ സർവരംഗേതര ഭംഗീയനംഗേ നമോ ജീവജീവം നമോ ബീജ ബീജയ ഗജയ ബിജയ സമസ്സം പ്രസിജയ കൃപാലം സ്വരൂപേ കുകർമ്മം പ്രണാസി സദാ സർവദാ ഹൃദ സിദ്ധം നിവാസി ചർപ്പട ശാന്തത്വ പ്രസാദ് അമൃത കർമ്മേ അമൃത ധർമ്മേ അഖാല ജോഗയ ചാല ഭോഗയ ചാല രാജയ അടാൽ സാജയ അഖാല ധർമ്മ അലഹ കർമ്മം സർവം ദാത സർവം ജ്ഞാത സർവം പാനേ സർവം മാനേ സർവം പ്രാണം സർവം ത്രാണം സർവം ഭുക്ത സർവം ജുഗുത സർവം ദേവം സർവം പേവം സർവം കാലേ സർവം പാലേ റുവാൽ ശാന്ത ത്വ പ്രസാദ് ആദ്രുപനാദമൃത അജോൻ പൃഖപാര സർമാൻ തരമാൻ ദേവ അഭേവ ആദുദാര സർപാലക് സർവകാലക് സർവകോപനകാല ജതർത്ഥർവരാജീവതൂതൃപ്രസാല നാം ഠാമന ജാത ജാഗരൂപ്രംഗ്നരേഖ ആദ്പുർഖുദാർമൂർത്ത അജോനാദശേഖ ദേശോർണേജാകൃപരേഖരാഗ ജതർത്ഥർദിശാവിസഹോയ ഫലു അനുരാഗ നാം കാംബിഹീനപേഖ താമുന ജായ സർമാൻ സർവത്രമാംസദയമാന താഹേ ഏക മൂർത്ത അനേക ദർശന കീന്ദ്രൂപ അനേ ഖേൽ ഖേൽ അഖേൽ ഖേല അന്തകുഫരേക ദേവനാ ജാനേ ജയേദർഗദേവ രൂപരംഗന ജാത്പാസോ ജാനകെ ജയതാത്മാത്മന ജാത ജാഗർ ജനമരണവിഹീൻ ചക്കർ ബകർ ഫിര ചതുർചക്കമാനി പ്രതീൻ ലോക് ചൗദാ കെ ബിഖെ ജഗജാപ ജയ ജാ ആ ദേവ അനാദ മൂർത്ത പൂർണ പുർഖപാർ സർവസവരച്യോ സ്യംഭവ ഗണ പഞ്ജനഹാർ കാലഹിൻ കലാശുക്ത അകാല പുർഖദേശ ധർമ്മ താമസോ പരമരാത ഭൂതലാഖ പേ സംഗരാഗന രംഗജാകെ ജാത്പാത്ര നാമ ഗർഭഗഞ്ജൻ ദുഷ്ടപഞ്ജന്മുഖദായകാമ ആപ്രൂപമേക അനുസതേക് പുർഖപതൂത് ഗർഭഗഞ്ജൻ സർവഞ്ജനാദൃപസൂത് അംഗീന പങ്കനാത്മേക് പുർഖപാർ സർവലായക് സർവകായക് സർഗോപ്രതപാർ സർവഗന്ത സർവന്ത സർവതേനപേക് സർവശാസ്ത്രന ജാനേ ജരൂപ്രംഗ് അരേഖ പരംവേദ പുരാണ ജാക്കഹനേത് പാക്സനേത്ത കോട്ട് സിമൃത് പുരാണ ശാസ്ത്രന ആവഹി വഹ ചേത്ത് മധുബഹാര ശാന്തപ്രസാദ് ഗുൻഗന് ഉദാര മെഹമ അപാരസന പങ്കുമ അനങ് അനുഭവ പ്രകാശ് നിസ് ആനാസ് ആ ജാൻ ബാഹു ഷാഹാൻ ഷാഹു രാജാൻ രാജ്ഭാനാൻ പാൻ ദേവാൻ ദേവ മഹാൻ
ഇന്ദ്രാൻ ഇന്ദ്രബാലാൻ ബാൽ അലങ്കാരം കാലാൻ കാൽ അനുഭൂത അഭ അഭംഗത്മിത പാർ ഗുൻഗൻ ഉദാർ മുൻഗൻ പ്രണാം നിർഭയൻ കാം അഖണ്ഡ ആൽസ്യകർമാ ദൃശ്യർമ്മസർഭാപ്രണ്ഡാഡ്യ ചാചരി ശാന്തപ്രസാദ് ഗോവിന്ദേ മുഖന്ദേ ഉദാരേ അപാരേ ഹരിയങ്കരിന്ദ്രനാമയ കാമേ ഭുജംഗ പ്രയാത് ഛന്ദ് ചതുർചക്രകർത്ത ചതുർചക്രഹർത്ത ചതുർചക്രധന്നേ ചതുർചക്ര ജാന്നേ ചതുർചക്രവർത്തി ചതുർചക്രപർത്തി ചതുർചക്രപാലേ ചതുർചക്രകാലേ ചതുർചക്രപാസേ ചതുർചക്രവാസേ ചതുർചക്രമാനേ ചതുർചക്രധാനേ ചാചരി ഛന്ദന സത്രേന മിത്രേന പരമഗ്ന പിത്രേന കർമ്മഗ്ന കായ അജന്മം അജായേന ചിത്രേന മിത്രേ പരേഹ പവിത്ര പ്രതീശ അതീശ അദൃശ അകൃശ ഭഗവതി ശാന്ത ത്വപ്രസാദ കഥത്തെ കെ ആ ഛിജ് ദേശായ കെ ആ ഭിജ് ബെസായ കെ ആ ഗഞ്ച് കർമ്മയ കെ ആ പഞ്ച് പരമയ കെ ആ ഭിജ് ലോക്കയ കെ ആ ദുസോക്കയ കെ ഭൂത് ഭരണ കെ ഭൂത് കർണ കെ രാജങ് പ്രഭാഹ കെ ധർമ്മങ് തുജാഹ കെ ആ ശോക് ഭരണ കെ സർവാ അപർണ കെ ജഗതം കീർത്തി ഹെ കെ ശത്രങ് ക്ഷത്രി ഹെ കെ ബ്രഹ്മ സ്വരൂപ കെ അനുപ അനുപ കെ ആദ് അദേവ കെ ആബ് അപേവ കെ ചിത്രംഗ ബിഹിന കെ ഏക അധിന കെ റോസി റിസാക്കെ രഹി മേരെ ഹാക്ക കെ പാഗ ബേബ കെ ഗബുൽ ഗേബ കെ അഫുൽ ഗുനാഹ കെ ഷാഹാനു ഷാഹ കെ കാർണു കരിന്ദ കെ റോജി ദാന്ദ കെ രാജഗ രഹിമ കെ കർമ്മം കരിമ കെ സർവം കലിഹ കെ സർവംഗ ദലിഹ കെ സർവത്ര മാന കെ സർവത്ര ദാന കെ സർവത്ര ഗൗണ കെ സർവത്ര പൗണ കെ സർവത്ര ദേശായ കെ സർവത്ര പേശായ കെ സർവത്ര രാജ കെ സർവത്ര സാജ കെ സർവത്ര ദീനായ കെ സർവത്ര ഇല്ലായ കെ സർവത്ര ജാഹോ കെ സർവത്ര പാഹോ കെ സർവത്ര ദേശായ കെ സർവത്ര പേശായ കെ സർവത്ര കാല കെ സർവത്ര പാല കെ സർവത്ര ഹന്ത കെ സർവ കെ സർവത്ര ഗന്ത കെ സർവത്ര പേഖി കെ സർവത്ര പേഖി കെ സർവത്ര കാജ കെ സർവത്ര രാജ കെ സർവത്ര സുഖ കെ സർവത്ര ഭുഖ കെ സർവത്ര ത്രാണ കെ സർവത്ര പ്രാണ കെ സർവത്ര ദേശായ കെ സർവത്ര പേശായ കെ സർവത്ര മാന സദൈവ പ്രധാന കെ സർവത്ര ജാപ്യ കെ സർവത്ര സ്ഥാപ്യ കെ സർവത്ര ഭാന കെ സർവത്ര മാന കെ സർവത്ര ഇന്ദ്ര കെ സർവത്ര ചന്ദ്ര കെ സർവം കലിമ കെ ബ്രഹ്മം ഫീമ കെ അകലാമ കെ സാഹിബ് കലാമ യോസൽമജൂഹ തമാമ റസൂഹ മേസുൽ സലാമ സലീഖുദാമ ഗരീമ ശഖസ്ത ഗരീബ പ്രസ്ത മിലന്ദുൽ മകാന സമീനുൽ സമാന തമീജുൽ തമാമ റിജുൽ ധാന ഹരീഫ് അജീമ റിജായക് യക്കീന അനേകുൽ തരംഗ ഹ ഭേദ ഭംഗ അസീസുൽ നിവാജ ഗരീബ ഖരാജ നൃക് സ്വരൂപ ത്രിമുക്ത വിഭൂത പ്രഭുക്ത പ്രവാഹ സുജുക്ത സുധാ ഹ സദൈവ സ്വരൂപ ഭേദീയ രൂപ സമസ്തോ പരാജ സദാ സർവസാജ സമസ്തുൽ സലാമ സദാ കാമ ദ്രവാ സ്വരൂപ അഗാധ അനുഭ ഓങ്കാ ദ്രുപേന സ്വരൂപ അനംഗി രാമേ ത്രിഭംഗി ത്രികാമ ത്രിഭർഗം ത്രിപാദ അഗഞ്ജ അഗാധ സുഭം സർഭാഗി സർവ അനുരാഗ ത്രിഭുഗ സ്വരൂപ ഷജ ശൂതക നർക്കം പ്രണാസ പിരസുൽ പ്രവാസ നൃക്തു പ്രവാഹ സദൈവ സദാ വിഭുക്ത സ്വരൂപ പ്രജുക്ത അനുഭ നൃക് സദാ വിഭുക്ത പ്രവാഹ അനുക് സ്വരൂപ പ്രജുക്ത അനുഭ ചാചരി ശാന്ത അപംഗ ഹ അനംഗ ഹ അപേഖ ലേഖ പരമ കർമ്മ നാദ ജുഗാദ ജയ അഭയ ഭൂത ദൂത അനാസ ഉദാസ തന്ത ബന്ധ ഭക്ത ഭക്ത നാസ പ്രകാശ നചന്ത സുനന്ത അലഖ ദിഖ ലേഖ പേഖ അടാഹ അഗാഹ അസംഭ അഗമ ഹ അനീല അനാദ അനത്ത സുനത്ത അജാത ഹ അജാദ ഹ ചർപട ഛന്ദ ത്വപ്രസാദ സർവം ഹന്ത സർവം ഗന്ത സർവം ഖ്യാത സർവം ജ്ഞാത സർവം ഹർത്ത സർവം കർത്ത സർവം പ്രാണം സർവം തരാനം സർവം കർമ്മം സർവം തർമ്മം സർവം ജുക്ത സർവം മുക്ത രസാപര ശാന്ത ത്വപ്രസാദ നമോ നർക്കനാസേ സദാ പ്രകാശേ അഹനംഗം സ്വരൂപേ അഭംഗം വിഭൂതേ സദാ സർവസാതേ പരമാത്മ പരമാതേ സദാ സർവസാതേ അഗാ സ്വരൂപേ നിർവാദ വിഭൂതേ അനംഗി അനാമേ ത്രിഭംഗി ത്രികാമേ ത്രിഭംഗി സ്വരൂപേ സർവംഗി അനുപേന പോത്രേന പുത്രേന സത്തരേന മിത്രേന താത്തേന മാതേന ജാതേന പാത നൃസാകം ശ്രീക മിത്തോ മീക സദൈവ പ്രവാഹ അജഹ അജാഹ ഭഗവതി ശാന്ത പ്രസാദ കേ സാഹര ഹൂര കെ ഹാജർ ഹജൂര ബേസുൽ സലാമ സമസുൽ കലാമ കെ സാഹിബ് ദമാകെ കുസുൽ ചിരാഗ കെ കാമൽ കരീമ കെ രാജഗര ഹിമ കെ കർ കെ രോജി ദന്ദ കെ രാജഗര ഹിന്ദ കരീമൽ കമാൽ കെ സുൽ ജമാല ഗരീമൽ ഖരാജ ഗരീബൽ നിവാജ ഹരിഫുൽ ശിഖന രാസുൽ ഫിഖന ഗലംഗം പ്രണാസ സമസുൽ നിവാസ ഗഞ്ജുല ഗരീമ രജായ ഗ്രഹീമ സമസ്തുൽ സുബാഹ കെ സാഹിബ് ഗ്രാഹ കെ നർക്കം പ്രണാസ ഭയസ്തുൽ വാസ കെ സർബുൽ ഗവൻ ഹെ മേസുൽ റവാന ഹെ തമാമുൽ തമീജ സമസ്തുൽ അജീജ പരം പരമീസ സമസ്തുൽ അദീസ ദേശുൽ ലേഖ മേസുൽ അപേഖ ജമീനുൽ സമാഹ അമീക്കുൽ ഇമാഹ കരീമുൽ കമാല കെ ജുറത്ത് ജമാല കെ ചലംഗ് പ്രകാശ കെ മിത്തോ സുബാസ കെ അജബ് സുരുബ കെ മിത്തോ അഭിഭൂത കെ മിത്തോ സാഹ കെ ആത്മ പ്രവാഹ കെ ചലംഗ് അനംഗ കെ മിത്തോ അഭംഗ മധുഭാര ശന്ത പ്രസാദ് മുൻ മൻ പ്രണാമ ഗുൻഗൻ മുദാം അർബര അഗഞ്ച് ഹർണർ പ്രപഞ്ച് അൻഗൻ പ്രണാമ മുൻ മൻ സലാം ഹർണർ ഖണ്ഡ ഭർണ രമണ്ട് അൻപവനാസ മുൻ മൻ പ്രകാശ ഗുൻഗൻ പ്രണാമ ജൽ തൽ മുദാം അഞ്ച് അങ് ആസന ഭംഗ്
उपमा अपार गदमित उदार जल थल अभंड दिसुस अभंड जल थल महन दिसुस व्यंत अनुभव नाश तिर तर तुरास आ जान बाहो एक सदा।